0: മൂന്നാല്
1: പാമ്പ്ല ഡേറപ്പൻ
0: ഓഞ്ഞ
1: പാമ്പ്ല കാജൻ നാമല്ലേ ദിവോളോ മഹിമുങ് ഹബീബ്ന രജൻ
0: അടോ
1: ബോർഡ സമരണ്ട جاء صلوات الحق عليها في صلاة يتصل بها روح المصلي عليه به ketika kita baca selawat pujian kepada Rasul sallallahu alaihi wasallam roh kita ini punya hubungan lawan Nabi sallallahu alaihi wasallam akrabukum minni majlisan yaumil qiyamah aktharuhum alayya salatan orang yang paling parak duduknya lawan aku kelak di akhirat orang yang paling banyak membaca selawat iyalah iyalah
0: صلوات الله سلام الله على طه رسول الله